ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണി ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ നിങ്ങളുടെ സ്വന്തം ആർഷിമീറയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫാണ്. ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. പറയാനായിട്ട് വേറെ ഒന്നുമല്ല റീസൺ, ഞാൻ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു, ഒന്ന് നമ്മുടെ റൗണ്ട് തൃശ്ശൂർ റൗണ്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. യെസ്, എക്സസൈസ് ചെയ്യാനായിട്ട് പോയി എന്ന് പറയാം. ഒന്ന് നടന്നു, കുറേ കാഴ്ചകൾ കണ്ടു, നല്ല നല്ല നല്ല ഒരു ക്ലൈമറ്റിൻ്റെ ആ ഒരു ഭംഗി, ഒരു പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം, പോസിറ്റീവായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ ഒക്കെ ഇങ്ങനെ എൻ്റെ ബോഡിയിലും ഇങ്ങനെ പാസ് ചെയ്യുന്ന പോലെ തോന്നി. മാത്രമല്ല ആരാധനാലയങ്ങളൊക്കെ ഓപ്പണാണ്. സോ അതിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് എന്നിലും ഒന്ന് പാസ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. സോ ലൈഫിലൊന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വേറെ ലെവൽ ഓഫ് ചേഞ്ചസ് സംഭവിക്കും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കേട്ടുകൊണ്ടിരിക്കുന്ന മുംബൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. നമ്മുടെയൊക്കെ ജീവിതത്തെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഡിസിപ്ലിൻ ആണ്. ശരിക്കും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, ഇന്ന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല നല്ല നേട്ടങ്ങളും സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ, ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റമുണ്ടാവണമെങ്കിൽ, നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ ഫോളോ ചെയ്യണമെന്നാണ് കേട്ടോ എനിക്ക് പറയാനായിട്ടുള്ളത്. ആ ഡിസിപ്ലിൻ എൻ്റെ ലൈഫിലും നമ്മളുടെ വേൾഡിലൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവ്ലി റിഫ്ലക്ട് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ SMS ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. മനുഷ്യഹൃദയത്തിൽ എത്ര അറകളുണ്ട് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, മനുഷ്യഹൃദയത്തിൽ എത്ര അറകളുണ്ട് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്കിന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ഫൈസിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫൈസിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വിഭയുടെ ബർത്ത്ഡേ ആണ്. സോ വിഭ, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി വേറെ.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ടു നനഞ്ഞ എൻ്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്, ഒരു ചുംബനത്തിനായി.

വെൽക്കം ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷേ മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ചിലപ്പോൾ ഒരാളോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചെറിയ ചോദ്യം അവരുടെ ദിവസത്തെ തന്നെ മാറ്റിയേക്കാം. എന്താ പറ്റിയത്? നിനക്ക് സുഖമാണോ? എന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ഇവിടെയുണ്ട്. ഇത്രയും സിമ്പിളായ വാക്കുകൾക്ക് വലിയൊരു മീനിങ് ഉണ്ടായേക്കാട്ടോ. വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സൂയിസൈഡിനെ കുറിച്ചുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം ജഡ്ജ്മെന്റ് ഇല്ലാതെ കേൾക്കാനും സംസാരിക്കാനും പഠിക്കണമെന്നാണ് കേട്ടോ. ഈ വർഷത്തെ മെസ്സേജ് തന്നെ ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ് സ്റ്റാർട്ട് ദി കോൺവെർസേഷൻ. അതുകൊണ്ട് ഇന്ന് ഒരാളെ റീച്ച് ഔട്ട് ചെയ്യൂ. അഡ്വൈസ് കൊടുക്കേണ്ടതിനല്ല, ചിലപ്പോൾ ഒരു നല്ല ലിസണറായി മതി. ദിസ് ഈസ് മൈ റേഡിയോ 90 FM മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. മ്യൂസിക് മാത്രമല്ല, ഒരു മനുഷ്യരിൽ നിന്ന് മറ്റൊരു മനുഷ്യരിലേക്കുള്ള ഒരു ചെറിയ കണക്ഷൻ കൂടിയാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. നമ്മുടെ സൊസൈറ്റിയിൽ ചിലപ്പോൾ ഒരു സ്ട്രേഞ്ച് റൂളുണ്ട്, സ്ട്രോങ് ആയിരിക്കണം, കരയരുത്, പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്, ഇഗ്നർ ചെയ്യൂ. പക്ഷേ ഫീലിംഗ്സിന് മ്യൂട്ട് ബട്ടൺ ഇല്ലല്ലോ. മെന്റൽ ഹെൽത്തിനെ കുറിച്ചും സൂയിസൈഡൽ തോട്ടിനെ കുറിച്ചും സംസാരിക്കുന്നത് വീക്ക്നെസ് അല്ല കേട്ടോ, സഹായം ചോദിക്കുന്നതും വീക്ക്നെസ് അല്ല. വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സ്റ്റിഗ്മ കുറയ്ക്കുകയും ഡിസ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് സംസാരിക്കാനും സപ്പോർട്ട് തേടാനും കൂടുതൽ സേഫ് ആയൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കുകയുമാണ്. അതിനാൽ എല്ലാം ഓക്കെ അല്ലെങ്കിൽ ഐ എം ഓക്കെ എന്ന് അഭിനയിക്കേണ്ടതില്ല കേട്ടോ. ഒരാളോട് സംസാരിക്കൂ, വിശ്വസിക്കുന്ന ഒരാളോട് പറയൂ, ആവശ്യമെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം തേടൂ. നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗ്സ് കേൾക്കപ്പെടാൻ അർഹമാണ് കേട്ടോ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരും അല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ പീപ്പിൾ, ആർഷി മിറ ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഒരാൾ നമ്മളോട് അവരുടെ വിഷമം പറയുമ്പോൾ ഉടനെ സൊല്യൂഷൻ പറയണമെന്നില്ല. ഇതൊക്കെ മറന്നേക്കൂ, പോസിറ്റീവായി ചിന്തിക്കൂ, ഇതൊക്കെ ചെറിയ കാര്യമല്ലേ. ഇങ്ങനെ പറയുന്നതിന് പകരം ചിലപ്പോൾ സിംപ്ലി പറയാം, ഞാൻ കേൾക്കാം നീ പറയൂ. ജഡ്ജ്മെന്റ് ഇല്ലാതെ കേൾക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓപ്പൺ കോൺവെർസേഷനും സപ്പോർട്ടിനും കൂടുതൽ സ്പേസ് നൽകുക എന്നതാണ് 2026 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ക്യാമ്പയിൻ്റെ പ്രധാന മെസ്സേജ്. ഒരാളുടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയണമെന്നില്ല, പക്ഷെ അവരുടെ ലോൺലിനെസ് കുറയ്ക്കാൻ നമുക്ക് കഴിയും. ഇന്ന് ഒരാൾക്കൊരു കോൾ ചെയ്യൂ, ഒരു മെസ്സേജ് അയക്കൂ, എങ്ങനെയുണ്ട് എന്ന് ജെനുവിനായി ചോദിക്കൂ. സംടൈംസ് യുവർ പ്രസൻസ് ക്യാൻ മാറ്റർ മോർ ദാൻ യുവർ പെർഫെക്റ്റ് വേർഡ്. മോർണിംഗ് ബെൽ കണ്ടിന്യൂസ് ഒള്ളിയോ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് മീ ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഒരു കാര്യം നമ്മൾ ക്ലിയർ ആയി പറയണം, ഹെൽപ്പ് ചോദിക്കുന്നത് പരാജയമല്ല കേട്ടോ. ലൈഫിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾക്ക് സ്വയം ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ട്രസ്റ്റഡ് പേഴ്സണോട് സംസാരിക്കാം, കൗൺസിലറിനോടോ മെന്റൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനോടോ സമീപിക്കാം. സൂയിസൈഡ് പ്രിവെൻഷനിൽ ടൈംലി സപ്പോർട്ടിനും അപ്രോപ്രിയേറ്റ് കെയറിലേക്കുള്ള ആക്സസിനും വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളോ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളോ ഇമീഡിയറ്റ് ഡേഞ്ചറിലാണെങ്കിൽ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ശ്രമിക്കാതെ ലോക്കൽ എമർജൻസി സർവീസസ് അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ അടിയന്തര സഹായം തേടാം. നമ്മൾ ഫീവർ വന്നാൽ ഡോക്ടറിനെ കാണും. അപ്പം മനസ്സിന് സഹായം വേണമെങ്കിൽ ഹെൽപ്പ് തേടുന്നതിൽ എന്തിനാണ് ഹെസിറ്റേഷൻ? ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ് ടു ദിസ് ഇസ് മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മോർണിംഗ് ഫെൽ ലിസ്ണേഴ്സ്, ആർഷി മിറ ഹിയർ, ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ ഫോൺ എടുത്ത് കോൺടാക്ട് ലിസ്റ്റ് ഒന്ന് നോക്കൂ. കാലങ്ങളായി സംസാരിക്കാത്ത ഒരാളുണ്ടോ? പെട്ടെന്ന് ക്വയറ്റായ ഒരാളുണ്ടോ? യൂഷ്വലി ആക്റ്റീവ് ആയിരുന്നിട്ടും ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയ പോലെ തോന്നുന്ന ഒരാളുണ്ടോ? ഒരു സിമ്പിൾ മെസ്സേജ് അയക്കൂ, ഹേ ജസ്റ്റ് ചെക്ക് ഇൻ, ഹൗ ആർ യു. അത്രമാത്രം. വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ നമ്മളോട് പറയുന്ന ഒരു പ്രധാന കാര്യം, സൈലൻസിനും സ്റ്റിഗ്മയ്ക്കും പകരം ഓപ്പൺനെസ്, എംപതി, സപ്പോർട്ട് എന്നിവയ്ക്ക് സ്പേസ് കൊടുക്കുക. നമുക്കൊരാളുടെ എൻജിയർ ലൈഫ് മാറ്റാൻ കഴിയണമെന്നില്ല, പക്ഷെ ഒരു ഡിഫിക്കൽട്ട് മൊമെന്റിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരാൾക്ക് തോന്നിക്കാൻ നമുക്ക് കഴിയാം. സോ ടുഡേ റീച്ച് ഔട്ട്, ഒരു കോൾ, ഒരു ടെക്സ്റ്റ്, ഒരു ജെനുവിൻ ഹൗ ആർ യു. മേ ബി ദിസ് ഇസ് ദ കണക്ഷൻ സംവൺ നീഡഡ് ടുഡേ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. മോർണിംഗ് ബെല്ലിന്റെ ഈ ഒരു ചെറിയ മൊമെന്റിൽ ഒരു വലിയ മെസ്സേജുമായിട്ടാണ് ആർ ജെ മിറ വന്നിരിക്കുന്നത്. എ ഡിഫിക്കൽട്ട് മൊമെന്റ് ഈസ് നോട്ട് ദ ഹോൾ സ്റ്റോറി ഓഫ് എ ലൈഫ്. ഇന്ന് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ. 2026 ഗ്ലോബൽ ക്യാമ്പയിൻ നമ്മളോട് പറയുന്നത് സൂയിസൈഡിനെ കുറിച്ചുള്ള നെറേറ്റീവ് മാറ്റുക, തുറന്നുള്ള സംസാരങ്ങൾ ആരംഭിക്കാനോ ആണ്ടോ, സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നതാണെന്ന സന്ദേശമാണ് ഈ ദിനം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കാം, കേൾക്കാം, സപ്പോർട്ട് ചെയ്യാം, പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുള്ളപ്പോൾ അത് നേടാം. ഒരാൾക്ക് ഇന്ന് ഡാർക്ക്നെസ് മാത്രമാണ് കാണുന്നതെങ്കിൽ അവരുടെ കൂടെ ഒരു ചെറിയ ലൈറ്റായി നിൽക്കാം. ആൻഡ് ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് യുവർ സെൽഫ്, പ്ലീസ് ഡോണ്ട് ക്യാരി ഇറ്റ് കംപ്ലീറ്റ്ലി അലോൺ. Someone you trust inodu samsarikku, professional support thedu, immediate danger undengil emergency help nedu. Life matters, you matter. This is my radio 90 fm ketarnu kootu kudan morning bellil njan ningalude swantham aarshe mirror. Stay connected, stay kind.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. സോ അതിൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ SMS ക്വസ്റ്റിന് ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ചോദ്യം മിസ്സായി പോയവർക്കും ആയിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ചോദ്യം ദാ പിടിച്ചോളൂ. മനുഷ്യഹൃദയത്തിൽ എത്ര അറകളുണ്ട്? ഐ റിപ്പീറ്റ്, മനുഷ്യഹൃദയത്തിൽ എത്ര അറകളുണ്ട് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറിയായിരുന്നു കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെച്ച് മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് 10 മണിയാവാറായിട്ടുണ്ട്. ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ പീഡിയൊക്കെ ക്ലോസ് ചെയ്യാൻ പോവുക കേട്ടോ. പോകുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് അല്ലെങ്കിൽ ലൈഫിൽ കുറച്ച് ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ലാന്ന്. പക്ഷേ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണ് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പോൾ ആ കാര്യം മനസ്സിൽ വെക്കുക. എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ, സെറ്റാവട്ടെ. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളും ഒരുപാട് പ്രോഗ്രാംസൊക്കെ നമ്മുടെ മൈ റേഡിയോ 90 FM ഓൺ ആണ്. സോ തൽക്കാലത്തേക്ക് നമ്മുടെ പീഡിക ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയെ മീറ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റാ ബൈ ബൈ.

വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറേയേറെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ഫാമിലിയിലൊക്കെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ രസകരമാണ് അല്ലേ. ലൈഫിൽ നമുക്ക് എല്ലാവർക്കും അത്രമാത്രം സന്തോഷം തരുന്ന മൊമെന്റ്സ് ആണ് നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇതുപോലെയുള്ള ഗെറ്റ് ടുഗദറുകൾ. ഇപ്പോൾ ഒരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വന്നാലാണ് ഇത്തരം ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ഉണ്ടാവാറുള്ളൂ അല്ലേ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കുക, ഫ്രണ്ട്സുമായിട്ട് മീറ്റപ്പ് പ്ലാൻ ചെയ്യുക, ഫാമിലി മെമ്പേഴ്സായിട്ട് ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്യുക, ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുക, എല്ലാവരും അടിച്ചു വിളിക്കുക. നമുക്ക് ലൈഫിൽ ഓർത്തെടുക്കാനായിട്ട് ഇത്തരം നല്ല സ്വീറ്റ് മൊമെന്റ്സ് ആണ് എപ്പോഴും കയ്യിൽ ഉണ്ടാവുള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പക്ഷെ സമയം കൊല്ലുന്ന പരിപാടിയാണത്. എങ്കിലും അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ നല്ലതൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. അത്തരത്തില് കഴിഞ്ഞ ദിവസം റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ കണ്ണിലൊടക്കിയ ഒരു വാചകം എന്തോ അത് ശരിക്കും മനസ്സിനെ തട്ടി കേട്ടോ. മറ്റുള്ളവരിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആത്മാർത്ഥതയ്ക്ക് പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് അവോയ്ഡിങ്. ഞാൻ അത് കണ്ടിട്ട് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. നമ്മുടെ ലൈഫിൽ എന്നും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയല്ലേ. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു ജോലി ആയിക്കോട്ടെ, എന്തൊരു കാര്യത്തിലും നമ്മൾ അത്രമാത്രം സിൻസിയർ ആവുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുക അവോയ്ഡിങ് ആയിരിക്കും. സോ അത് മുന്നേ കണ്ടുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുക, നമ്മൾ സിൻസിയർ ആയിട്ട് ഇരിക്കുക, പക്ഷേ ഇങ്ങോട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് തന്നെ ആ ഒരു ആത്മാർത്ഥത കാണിക്കുക. സ്റ്റേറ്റ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: Once again, welcome back and very good morning to your listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. വേൾഡ് തൈറോയിഡ് ഡേ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രാധാന്യം, അതുപോലെ തന്നെ ഇത്തരം രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയും എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇത്. തൈറോയിഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ അളവിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയെ ഇതുപോലെ പലതരത്തിൽ ബാധിക്കുന്നത്. ഇത്തരത്തിലുണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് 2 തരത്തിലാണ് വരിക. എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക, ഇതിന് പ്രതിവിധി എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. കഴുത്തിന്റെ മുൻഭാഗത്തായിട്ട് ഏകദേശം ഒരു ബട്ടർഫ്ലൈയുടെ ഒക്കെ ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഡാമേജസിനെയാണ് തൈറോയ്ഡ് ഡിസീസ് എന്ന് വിളിക്കുക. നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ചില സമയത്ത് കൂടുതലാവാറുണ്ട്, കുറവാവാറുണ്ട്. ഇങ്ങനെ കൂടുതലോ കുറവായിട്ടോ ഇങ്ങനെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് തൈറോയ്ഡ് ഡിസീസസ് ആയിട്ട് വരിക. മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണ് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉള്ളത്, ഹൈപ്പോ തൈറോയിഡിസും ഹൈപ്പർ തൈറോയിഡിസും. തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ആവശ്യത്തിൽ കുറവാവുന്ന ഒരു അവസ്ഥയാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കാനായിട്ടും അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവാനും കാരണവും. അതേസമയം ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ ഓവറായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് ഒക്കെ കുറയുകയും ചെയ്യും, അതുപോലെ ആങ്സൈറ്റി, ഉറക്കക്കുറവ് ഇതിനൊക്കെ വഴി വെക്കുകയും ചെയ്യും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്ന സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് പറയാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തൈറോയിഡിന്റെ ലക്ഷണങ്ങളുടെ കാര്യമായിരുന്നു. രണ്ട് ടൈപ്പ് തൈറോയിഡിനും രണ്ട് ടൈപ്പ് ലക്ഷണങ്ങളാണ് കേട്ടോ. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗികളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ശരീരത്തിൽ സ്വെല്ലിംഗ് ഉണ്ടാവും എപ്പോഴും. അതുപോലെ തന്നെ തണുപ്പിനോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. കോൺസ്റ്റിപേഷൻ, ഡിപ്രഷൻ, സ്കിന്നിന്റെ ഒക്കെ ഒരു ഡ്രൈനെസ്, കോൺസെൻട്രേഷന്റെ കുറവ്. ലേഡീസിലാണെന്നുണ്ടെങ്കിൽ മെൻസസിന് ഇറെഗുലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ജോയിൻസിലും മസിൽസിലൊക്കെ പെയിൻ വരും. എപ്പോഴും ഭയങ്കര ക്ഷീണം, എനിക്കിപ്പോ കിടക്കണം എന്നുള്ളൊരു തോന്നലൊക്കെയാണ് ഉണ്ടാവുക. അതേസമയം ഹൈപ്പർ തൈറോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ ആങ്സൈറ്റി, മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഫീൽ ചെയ്യും. ഓവർ ആയിട്ട് ഇങ്ങനെ വേർത്തോണ്ടിരിക്കും. ചൂട് സഹിക്കാൻ പറ്റില്ല അവർക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺസെൻട്രേഷന്റെ കുറവ് ഇത്തരം രോഗികളിലും ഉണ്ടാവാറുണ്ട്. കുടലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഓവറായ കാരണം തന്നെ ലൂസ് മോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ കൂടിക്കൂടിയിരിക്കും. എപ്പോഴും ഭയങ്കര ക്ഷീണം ഉണ്ടാവും. നമ്മുടെ വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ലൂസ് ചെയ്യുകയും ചെയ്യും. ഈ ലക്ഷണങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ ഒന്നും ആവണ്ട. ഇതിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷണം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണുക, ട്രീറ്റ്മെന്റ് എടുക്കുക. അറിയാലോ, നമ്മുടെ ശരീരത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിങ്ങിന് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ഹോർമോൺസിന്റെ ഒരു മിതമായ അളവ്, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രമുള്ള ഹോർമോൺസിന്റെ അളവ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

ഹായ്, ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് തൈറോയിഡിന്റെ കാര്യമായിരുന്നു. അത് പറയാനുള്ള കാരണം എന്തായിരുന്നു? തൈറോയിഡ് ആൻഡ് ന്യൂട്രീഷൻ. ഇത് എംഫസൈസ് ചെയ്യുന്നത് ഓവറോൾ തൈറോയിഡ് ഫംഗ്ഷനുമായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ എസൻഷ്യൽ ന്യൂട്രിയൻസ് ആയുള്ള അയോഡിൻ, സെലിനിയം, സിങ്ക് ഇതൊക്കെ എങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയോഡിൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സെലീനിയം ആണെങ്കിലും സിങ്ക് ആണെങ്കിലും അത്തരം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തൈറോയിഡിന്റെ വർക്കിംഗ് മികച്ചതാക്കാനായിട്ട് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുക, എൻഡോക്രൈനോളജിസ്റ്റിനെ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണുക, കൺസൾട്ട് ചെയ്യുക, വേണ്ട ട്രീറ്റ്മെന്റ്സ് എടുക്കുക, ഒപ്പം തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേ ഉത്തരം പറയും, എവറസ്റ്റ് ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. മലയാളികളായ സഫ്രീന ലത്തീഫിനും ശ്രീഷ രവീന്ദ്രനും ശേഷം എവറസ്റ്റ് കീഴടക്കുന്ന 3rd മലയാളി വനിതയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മഞ്ചേരിക്കാരി സുഹ്ര സിറാജ്. 2 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഈ ഒരു 40-കാരി 10 കൊല്ലത്തോളം ആയിട്ട് ഇങ്ങനെ പർവ്വതങ്ങളുമായിട്ടുള്ള പ്രണയത്തിന്റെ അവസാനം കൊണ്ടെത്തി നിർത്തിയത് എവറസ്റ്റിലാണ്. നമ്മുടെ ഉള്ളിൽ അതിയായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും നമുക്കത് സാധിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതിനൊരു തെളിവാണ് സുഹറ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.
4: Yeah.

Once again, welcome back and very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിതയുടെ വിശേഷങ്ങളായിരുന്നു. 2017 മുതൽ മലകൾ കയറാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന സുഹറ അന്ന് മുതലേ പല പർവ്വതങ്ങളും കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ സമ്മിറ്റ് സീസണിലും കൂടെ എവറസ്റ്റ് ആരോഹണത്തിന് വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്ന സുഹറയ്ക്ക് പക്ഷെ അവസാന ഘട്ടത്തിൽ ക്യാമ്പ് 4 നിൽക്കുന്ന സമയത്താണ് കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നത്. പക്ഷെ അവിടെ ഒന്നും തളരാണ്ട് ഈ വർഷത്തെ സീസണിൽ വീണ്ടും ആളെ ഇറങ്ങി പുറപ്പെടുകയാണ് ഉണ്ടായേ. എന്തായാലും സുഹറയുടെ ഈ ഒരു പ്രവൃത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അത്രമാത്രം ഇൻസ്പയറിംഗ് ആണ്, അത്രമാത്രം പ്രചോദകമാണ് അല്ലെ. സുഹറയുടെ പോലെ ഇത്രയും ധൈര്യത്തോടു കൂടിയിട്ട് ഇത്രയും ഉന്മേഷത്തോടു കൂടിയിട്ട് സ്വന്തം ആഗ്രഹങ്ങളെ എത്തിപ്പിടിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

ട്രഡീഷണൽ റെസിപ്പീസ് ഒക്കെ എടുത്തിട്ട് ട്രൈ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പഴമട വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സംഭവം ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല പോലെ പഴുത്ത നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് തേങ്ങ ചെറിയതും അരിപ്പൊടിയും ആവശ്യത്തിന്, അതായത് ഈ മധുരത്തിന്റെ ആവശ്യത്തിനുള്ള ശർക്കര പാനിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നല്ല വാഴയിൽ എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ വെച്ച് ഇങ്ങനെ മടക്കി എടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ആ സ്റ്റീം ഇങ്ങനെ വരുമ്പോ തന്നെ നല്ല സ്മെല്ല് നമുക്ക് മൂക്കിലേക്ക് അടിക്കും കേട്ടോ. ഇനി കുറച്ച് ഫ്ലേവറിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കുഴക്കുന്ന സമയത്ത് ഏലക്കാപ്പൊടി ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആ ഒരു മണമടിക്കുമ്പോ തന്നെ നമുക്ക് വായിലിങ്ങനെ കപ്പലോടിക്കാനുള്ള വെള്ളമൊക്കെ വരും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൻഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറേയേറെ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം കറക്റ്റ് 1 ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റാ ബൈ ബൈ പറയാറായി. പോകുന്നതിന് മുൻപ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ലൈഫില് ആത്മാർത്ഥത വേണം. പക്ഷേ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് നമുക്ക് കെയർ കിട്ടണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് കൺസിഡറേഷൻ കിട്ടണം എന്നൊരു നിർബന്ധമില്ല. അതൊരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹം കൊടുക്കുക, ആത്മാർത്ഥത കാണിക്കുക. ഇങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമിക്കാൻ മാത്രമാണ് സമയം ഉണ്ടാവുള്ളൂ. പലയിടത്തുനിന്നും നമ്മൾ എത്ര ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് എന്നുള്ളത് അവോയ്ഡിങ് ആയിരിക്കും. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ജീവിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ ഞാൻ ദാ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരം കത്തിവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

Hey, hello, good afternoon, my beautiful listeners. Welcome to my radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ധീരാജ ശാനകി ദവടെത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ ഏതൊക്കെയാണ് പരിപാടി? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചവിടെ ഉഷാറായിട്ടിരിക്കല്ലേ. ഈ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണിയാണ് കിട്ടാനായിട്ട് പോകുന്നത്. എന്താണ് ഇവിടെ പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പേരുണ്ട് ഈ ഒരു സമയം ഫുഡ് സ്കിപ്പ് അടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബ്രഞ്ചായിട്ട് കഴിക്കുന്ന ആൾക്കാർ. ശരിക്കും നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ആ ഒരു പണികളുണ്ടല്ലോ, അത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അത് നമുക്ക് തിരിച്ചടിക്കാനായിട്ട് തുടങ്ങും. ഇടയ്ക്കൊക്കെ നമ്മൾ പറയാറില്ലേ ഈ കർമ്മ എന്ന്. നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് എന്തായാലും കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ കിട്ടും അല്ലേ. അപ്പോൾ ഈ ഭക്ഷണം നമ്മൾ മര്യാദയ്ക്ക് കഴിച്ച് നമ്മുടെ ഹെൽത്ത് ഒന്നും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ തന്നെ കഷ്ടപ്പെടേണ്ടി വരും. സോ ഭക്ഷണം

അല്ലെങ്കിൽ വേഗം പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരും കേട്ടോ. സൈഡനായിട്ട് ബ്യൂട്ടിഫുൾ ആണ് പാട്ടുകൾ, കൂടെ ഞാൻ ട്യൂൺ ചെയ്യുന്നുണ്ട് പാട്ടുകൾക്ക്. ജയ്ഷ് കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ ദിരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ചാണകിയാണ്. ഞാൻ ആലോചിക്കായിരുന്നു, പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ ഒരു സമയമാകാനായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരുന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കൊക്കെ കഴിക്കാതായിട്ട്. പക്ഷേ കുറെ അങ്ങോട്ട് വലുതായപ്പോൾ നമ്മൾക്ക് ലഞ്ച് കഴിക്കാൻ പോലും സമയമില്ല എന്നുള്ളതാണ്. അവിടെ ശരിക്കും സമയമില്ലാത്തതാണോ? അവിടെ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? സമയം കൊടുക്കേണ്ടതാണല്ലേ. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും പല കാര്യങ്ങളും മാറ്റിവെക്കും, അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്തെടുക്കാതെ വേണ്ടാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകും, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിന്റെ പ്രശ്നം ഞാൻ നോക്കിക്കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ലൈഫിലൊരു ചാർട്ട് ഉണ്ടായിരിക്കണം. അതായത് ഇന്ന ദിവസം ഞാൻ ഇന്ന കാര്യം ചെയ്തിരിക്കും, ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ടൈം ടേബിൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നല്ല രീതിയിലായിരിക്കുമല്ലേ പോകുന്നുണ്ടാവുക. എന്താ ശരിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ഇട്ട് നോക്കൂ കേട്ടോ. പല കാര്യങ്ങളും ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, കുറച്ചൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഒരു ട്രാക്കിലായി കഴിഞ്ഞാൽ എൻ്റെ മോനെ, നമ്മൾ എന്താണോ വിചാരിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് എന്നറിയണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. ഏതായാലും ഈ ഒരു യാത്രയിൽ നമ്മൾക്ക് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനകിയാണ്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മനുഷ്യഹൃദയത്തിൽ എത്ര അറകളുണ്ട്, എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞോ? എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879798 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879098 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരമായിരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ്. പണ്ടൊക്കെ നമ്മൾ ചെറുതായിരുന്ന സമയത്ത് ചില സിനിമകളോട് നമ്മൾക്കൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാവില്ലേ? കഥയൊക്കെ മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ചില സിനിമകളിലെ സീൻസ് നമ്മൾ അങ്ങ് ഏറ്റെടുക്കും. പിന്നെ ആ സീൻ വീട്ടിലും നാട്ടിലൊക്കെ പരീക്ഷിക്കും. അങ്ങനെ ഒരു സിനിമയാണ് ഇന്ന് നമ്മൾ പറയുന്നത്, വെള്ളി നക്ഷത്രം. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് നമ്മുടെ അമ്മുക്കുട്ടിയെയാണല്ലേ. മാവിൻ്റെ അടുത്ത് നിന്ന് മാവി എനിക്കൊരു മാങ്ങ തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സീന്, പിന്നെ മുകളിലേക്ക് നോക്കി ഈ മാങ്ങ വേണ്ട ആ മാങ്ങ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളും വിചാരിക്കും ഇതൊക്കെ എത്ര എളുപ്പമാണ്. അങ്ങനെ സിനിമ കണ്ടിട്ട് നമ്മളും മാവിൻ്റെ ചുവട്ടിൽ പോയിട്ട് നിന്നിട്ടുണ്ടാവും, മാവേ എനിക്കും ഒരു മാങ്ങ തരുമോ എന്നും ചോദിച്ചിട്ട്. പക്ഷേ സിനിമയിൽ അമ്മക്കുട്ടിക്ക് കിട്ടിയതുപോലെ നമ്മൾക്ക് കിട്ടിയോ? മാങ്ങ പോയിട്ട് ഒരു മാവില പോലും കിട്ടിക്കാണില്ലല്ലേ. എന്നാലും അതൊക്കെയായിരുന്നു അന്നത്തെ ഒരു രസം. ഒരു സിനിമ കണ്ടാൽ അതിലെ കഥാപാത്രങ്ങളും ഡയലോഗുകളും വീട്ടിലേക്ക് കൊണ്ടുവരും. സിനിമ കഴിഞ്ഞാലും അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് തുടരും. അതുകൊണ്ട് തന്നെ ചില സിനിമകൾ വെറും ഒരു സിനിമയായി നിൽക്കില്ലല്ലേ, നമ്മുടെ കുട്ടിക്കാലത്തിന്റെ ഒരു ചെറിയ ഭാഗം കൂടിയായി അത് മാറും. അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി തന്നെയാണ് വെള്ളി നക്ഷത്രം. എന്തായാലും ഈ ഒരു ഓർമ്മകളൊക്കെ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആകാനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: അത്തിലി ഇത്തിലി പറങ്കിട്ടാളി സെറ്റ് മെസ് സെറ്റ് മെസ്സാ, അച്ഛനും കൊച്ചനും കൊച്ചനും എത്തി സെറ്റ് മെസ് സെറ്റ് മെസ്സാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനകിയാണ്. പണ്ടൊക്കെ ഒരു സിനിമ കാണാൻ കാത്തിരിക്കുമ്പോൾ തന്നെ എന്തൊരു ക്യൂരിയോസിറ്റി ആയിരുന്നോ, ട്രെയിലർ കണ്ടിട്ട് ആരെങ്കിലും ആ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞ് ഒരു സീൻ കണ്ടിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു സിനിമ കാണണം എന്നൊരു തോന്നല് വരും. ചില സിനിമകൾ അങ്ങനെയാണ്. അന്ന് നമ്മൾ ക്യൂരിയോസിറ്റിയോടെ കാത്തിരുന്ന സിനിമ തന്നെ വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ ഒരു നല്ല ഓർമ്മയായി മാറും അല്ലേ. വെള്ളി നക്ഷത്രം എനിക്ക് അങ്ങനൊരു സിനിമ തന്നെയാണ്. അന്ന് ഈ ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ക്യൂരിയോസിറ്റി വേറെ ആയിരുന്നു. ഇന്നത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് അത് വേറെ തന്നെയാണ്. കാരണം സിനിമയ്ക്കൊപ്പം നമ്മുടെ തന്നെ കുട്ടിക്കാലവും അതിനിടയിലെ ഓർമ്മകളും ഒക്കെ തിരിച്ചു വരും. ഇപ്പോഴത്തെ കാലത്ത് പഴയ സിനിമകൾ റീ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ അമ്മയുടെ കൂടെയൊക്കെ ഇരുന്ന് സിനിമ കാണുമ്പോൾ അമ്മയുടെ ചെറുപ്പകാലത്തിറങ്ങിയ സിനിമകളൊക്കെ കാണും. നമ്മൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്ത് ഇറങ്ങിയ സിനിമ, പക്ഷെ ആ ഒരു സിനിമ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതും ഒരു സിനിമ തന്നെയാണ്. അമ്മ ആ ഒരു സിനിമ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഒരു കാലഘട്ടത്തിലേക്ക് പോകും. ഒരു സീൻ വരുമ്പോൾ മുഖത്തൊരു ചിരി വരും, മറ്റൊരു സീൻ വരുമ്പോൾ ഇത് ഞങ്ങൾ ഒരുമിച്ച് തിയേറ്ററിൽ പോയി കണ്ടതായി എന്നൊരു കഥ പറയും. ചില ഡയലോഗുകൾ വരുമ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ കൂടി ഇരിക്കുന്നവർക്ക് അതിന് പിന്നിലൊരു വലിയ ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു പഴയ സിനിമ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു സിനിമ മാത്രമല്ല കാണുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഒരാളുടെ പഴയ കാലവും കൂടിയാണല്ലേ. അവരുടെ ആ ഒരു പ്രായം, അവരന്ന് കണ്ട തിയേറ്ററിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അന്നത്തെ ആ ഒരു ജീവിതം, അതൊക്കെ ആയിരിക്കുള്ള ഓരോ സിനിമയിലെ ചില സീൻസ് കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ചില സിനിമകൾക്ക് കാലം കഴിഞ്ഞാലും ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. അന്ന് നമ്മൾ കണ്ട സിനിമ, അന്ന് നമ്മൾ എങ്ങനെയായിരുന്നു ആ ഒരു സിനിമ കണ്ടത്, ഇന്ന് നമ്മൾ ആ ഒരു സിനിമയ്ക്കൊപ്പം എങ്ങനെയാണിരുന്ന് കാണുന്നത്, ആ ഒരു ഫീലൊക്കെ വേറെ തന്നെയാണല്ലേ. എന്തായാലും നമ്മുടെ വെള്ളി നക്ഷത്ര മൂവിയിലേക്ക് വരാൻ അതിന് മുൻപ് കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ്. വെള്ളി നക്ഷത്രം സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പ്രീത സിനിമ എന്നായിരിക്കും. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത് കാണുമ്പോൾ നമ്മൾ പേടിക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്, പക്ഷേ ചിലരെ കാണുമ്പോൾ പേടിയൊന്നും തോന്നില്ല, പകരം ഒരു ഇഷ്ടം തോന്നും. പ്രേതത്തേക്ക് കാണുമ്പോൾ പ്രത്യേകിച്ചല്ലേ, പക്ഷേ അതേസമയം സിദ്ദിഖ് അവതരിപ്പിച്ച കഥാപാത്രത്തെ കാണുമ്പോൾ സംഗതി മാറില്ലേ? എന്താണെന്നറിയില്ല, ആ ഒരു മുഖവും ആ ഒരു എക്സ്പ്രഷൻസും ഒക്കെ കാണുമ്പോൾ ഒരു ചെറിയ പേടി നമ്മളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ തന്നെ ഇതൊരു പ്രേത സിനിമയാണെങ്കിലും ഇതിൽ കോമഡിക്ക് ഒട്ടും കുറവില്ലല്ലേ. നമ്മുടെ ജഗതി ചേട്ടനും ജഗദീഷ് ചേട്ടനും അങ്ങോട്ടിങ്ങോട്ടും ചിരിക്കുന്ന ഒരു ഒരാൾ കരയുന്നു, മറ്റൊരാൾ ചിരിക്കുന്നു, അങ്ങനെ ചില രംഗങ്ങൾ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ പല രംഗങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ പ്ലേ ആകുന്നത്. അതുപോലെ തന്നെ ചില സിനിമകളെ കുറിച്ച് പറയുമ്പോൾ അതിലെ കഥ മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, കാരണം ചില രംഗങ്ങളാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഒരു സിനിമയുടെ കഥ മറന്നു പോയാലും അതിലെ ഒരു ഡയലോഗോ അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ ലുക്ക് ഇതൊക്കെ നമ്മൾ മറക്കില്ല. അതുകൊണ്ട് തന്നെ വെള്ളി നക്ഷത്രം ഒരു ഹൊറർ മൂവി മാത്രമല്ല, കുറച്ച് പേടി, കുറച്ച് ശരി, കുറച്ച് ക്യൂട്ട്നെസ്, പിന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ പലരും പല ഓർമ്മകളിലേക്കൊക്കെ പോയിട്ടുണ്ടാകും. ആ ഒരു ഓർമ്മകൾ കുറച്ചും കൂടിയും ബ്യൂട്ടിഫുൾ ആകാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടെ ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ്. ഒരു സിനിമയുടെ അവസാനം എത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെല്ലാം തുടങ്ങിയത് എവിടെ നിന്നാണ്, ഒടുവിൽ എവിടെയാണ് എത്തിയത് എന്ന്. വെള്ളി നക്ഷത്രത്തിന്റെ കഥയും അങ്ങനെ തന്നെയാണല്ലേ. ഒരു കുഞ്ഞിന്റെ വരവോടെ തുടങ്ങിയ സംഭവങ്ങൾ പതിയെ ഒരു പഴയ ജന്മത്തിന്റെ കഥയിലേക്കും അതുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിലേക്കും എത്തുകയാണ്. പ്രത്യേകിച്ച് അമ്മുക്കുട്ടിയുടെ കഥാപാത്രം ഒരു സ്ത്രീ ആയിരുന്നു. അവൾ ആരാണ്, അവളുടെ വരവിന് പിന്നിൽ എന്താണ്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത് എന്താണ്, ഈ ചോദ്യങ്ങളാണല്ലേ, ഈ ഒരു ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾക്ക് ആ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ഹൊററിനേക്കാൾ കൂടുതൽ കഥ പറയുന്നത് ബന്ധങ്ങളെ കുറിച്ചാണല്ലേ. കാലം കഴിഞ്ഞാലും ചില ബന്ധങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വെള്ളി നക്ഷത്രത്തെ നമുക്ക് പ്രേത സിനിമ എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതിൽ മിസ്റ്ററി ഉണ്ട്, സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്, ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം ചേർന്നാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേക ലോകം ഉണ്ടാകുന്നത്. ഇന്നത്തെ രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പഴയതായിട്ട് തോന്നിയേക്കാം. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ സിനിമ ഉണ്ടാക്കിയ ക്യൂരിയോസിറ്റിയും അതിലെ കഥാപാത്രങ്ങളും പ്രത്യേകിച്ച് ആ ഒരു കുഞ്ഞിന്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഓർമ്മയായി നിൽക്കുന്നത്. ഒരു സിനിമയുടെ കഥ തീർന്നാലും അതിലെ ചില കഥാപാത്രങ്ങളും ചില രംഗങ്ങളും നമ്മുടെ മനസ്സിൽ തീരാതെ കിടക്കും. അത്തരത്തിലുള്ള ഒരു സിനിമയാണ്. എന്നാലും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട നല്ലൊരു മൂവി തന്നെയാണ്. ഈ മൂവിയുടെ വിശേഷങ്ങൾക്ക് ഞാനൊരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് ബ്യൂട്ടിഫുൾ പാട്ടുകളിലേക്ക് കയറാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ്. ചില സിനിമകൾ ഉണ്ടല്ലോ, പേരെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പർട്ടിക്കുലർ പീരീഡ് ഓർമ്മ വരും. സത്യം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയാണ് വരുന്നത്. 2004 ആ ഒരു സിനിമയും അന്നത്തെ നമ്മുടെ രാജുവേട്ടന്റെ എനർജറ്റിക് സ്ക്രീൻ പ്രസൻസ് ഒക്കെ. ഇന്ന് നോക്കുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേറൊരു ഫീൽ ആണല്ലേ. അന്നത്തെ നമ്മുടെ പൃഥ്വിരാജ്, ഇന്നത്തെ പൃഥ്വിരാജ്, രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എത്ര വലിയൊരു ജേണിയാണ് ആ ഒരു മനുഷ്യൻ നടത്തിയെന്ന് മനസ്സിലാകും. പക്ഷേ സത്യം കാണുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ആ യങ് പൃഥ്വിരാജിനെയാണ്. ഒരു പോലീസ് ഓഫീസർ ആകണം എന്നൊരു ലക്ഷ്യവുമായി നടക്കുന്ന സഞ്ജീവ് കുമാർ. അത് വെറും ഒരു ജോലി കിട്ടാൻ വേണ്ടിയല്ല, അച്ഛൻ്റെ ഒരു ആഗ്രഹം കൂടിയുണ്ട് അതിന് പിന്നിൽ. ഇപ്പോൾ ഈ ഒരു സിനിമ കാണുന്ന നമ്മൾക്കും തോന്നും ഈ ഒരാളുടെ ജേണി എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. പിന്നെ ആക്ഷൻ ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം കൂടി ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഫീലാണ്. 2004 വന്ന സിനിമയായതുകൊണ്ട് തന്നെ ആ കാലത്തെ സിനിമകളുടെ ഒരു പ്രത്യേക ഫ്ലേവർ ഇതിൽ കാണാം. പിന്നെ ഇന്നിരുന്ന് ഈ ഒരു സിനിമ വീണ്ടും കാണുമ്പോൾ മറ്റൊരു ക്യൂരിയോസിറ്റി കൂടിയുണ്ട്. ഇത്ര ചെറുപ്പത്തിൽ പൃഥ്വിരാജ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അതിനിടയിൽ നമ്മുടെ ഓർമ്മയിലേക്ക് മറ്റൊരു സിനിമയും വരും. അതേ വർഷം തന്നെ വിനയൻ ഒരുക്കിയ മറ്റൊരു സിനിമ നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളി നക്ഷത്രം. അവിടെ നമ്മുടെ പൃഥ്വിരാജിനൊപ്പം കണ്ട ആ ഒരു കുഞ്ഞുമുഖവും ഈ ഒരു സിനിമയിൽ വേറിട്ട കഥാപാത്രമായിട്ടാണല്ലോ വരുന്നത്. സത്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാക്കി യൂണിഫോമിന്റെ കഥ കൂടി പറയാറായിട്ടുണ്ട്. ഏതായാലും ആ ഒരു മൂവിയിലേക്കൊക്കെ വരാം. അതിനു മുൻപ് ഈ ഒരു യാത്രയിൽ നമുക്ക് കേൾക്കാൻ കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ്. 2004 എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ പൃഥ്വിരാജിന് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കാലമായിരുന്നു. ഒരേ വർഷം തന്നെ സത്യം, വെള്ളി നക്ഷത്രം പോലുള്ള സിനിമകളിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടുല്ലേ. അതിലൊരു ചെറിയ കോൺസിഡൻസ് കൂടിയുണ്ട്. വെള്ളി നക്ഷത്രത്തിൽ പൃഥ്വിരാജിന്റെ മകളായി വന്ന ആ ഒരു കുട്ടി തന്നെയാണ് സത്യത്തിലും എത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ കറക്ഷൻ പറയണം, സത്യത്തിൽ അവള് പൃഥ്വിരാജിന്റെ മകളായല്ല. ആ ഒരു സിനിമയിൽ അമ്മുക്കുട്ടിയായിട്ടാണെങ്കിൽ ഈ ഒരു സിനിമയിൽ ചിന്നക്കുട്ടിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സിനിമയിലും ഒരേ കാലഘട്ടത്തിലെ ഓർമ്മകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അവരുടെ റിലേഷൻഷിപ്പ് രണ്ടും ഡിഫറെന്റ് ആണ്. വെള്ളി നക്ഷത്രത്തിൽ നമ്മൾ കണ്ടത് ഫാദർ ഡോക്ടർ ഇമോഷണൽ കണക്ഷൻ ആയിരുന്നു. സത്യത്തിൽ ആ കുഞ്ഞ് സഞ്ജീവന്റെ കുടുംബത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള ചെറിയ സിനിമ കണക്ഷൻസ് തന്നെയാണ് ചിലപ്പോൾ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിന്റെ മറ്റൊരു പ്രധാന കണക്ഷൻ പൃഥ്വിരാജും തിലകൻ ചേട്ടനും ആണ് അല്ലേ. ഇവിടെ തിലകൻ അവതരിപ്പിക്കുന്ന അയ്യപ്പൻ നായർ എന്ന സഞ്ജീവന്റെ അച്ഛൻ ആ ഒരു കഥാപാത്രം, അച്ഛന്റെ വലിയൊരു ആഗ്രഹമാണ് പോലീസ് ഓഫീസർ ആക്കണം തന്റെ മകനെ എന്നുള്ളത്. അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു മകൻ, അതിനിടയിൽ ഒരു വലിയ തടസ്സം വരുന്നു. അവിടെ നിന്നാണ് സത്യം എന്ന ഒരു സിനിമയുടെ കഥ ഡിഫറെന്റ് ആയിട്ട് യഥാർത്ഥ കഥ അങ്ങോട്ട് തുടങ്ങുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ വഴി സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ കേൾക്കാം ബ്യൂട്ടിഫുൾ ആയ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ്. അങ്ങനെ സത്യത്തിന്റെ കഥയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു മകന്റെ സ്വപ്നമാണ്. അച്ഛന്റെ ആഗ്രഹം നിറവേറ്റൊരു പോലീസ് ഓഫീസറാകണം എന്ന സ്വപ്നം. പക്ഷെ ആ സ്വപ്നത്തിന്റെ വഴിയിൽ വ്യക്തിപരമായ വൈരാഗ്യവും അധികാരവും പ്രതികാരവും എല്ലാം തടസ്സമായി വരുന്നു. സഞ്ജീവ് ഒടുവിൽ തന്റെ സ്ഥാനം നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ പഴയ ശത്രുത അവിടെ അവസാനിക്കുന്നില്ല. മുകുന്ദൻ മേനോൻ രക്ഷപ്പെട്ട് തിരികെ വരുന്നതോടെ സഞ്ജീവിന്റെ ജീവിതം വീണ്ടും അപകടത്തിലാകുകയാണ്. നമ്മുടെ അയ്യപ്പൻ നായരെ കൊലപ്പെടുകയും ചിന്നക്കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒടുവിലെ നമ്മുടെ നായകൻ മുകുന്ദനെ നേരിടുന്നു. അവസാനം എത്തുമ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, സഞ്ജീവിന്റെ പോരാട്ടം ഒരു പോലീസ് ജോലി നേടാനുള്ള പോരാട്ടമായി തുടങ്ങിയെങ്കിലും അത് പിന്നീട് സ്വന്തം കുടുംബത്തെയും നീതിയെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമായി മാറുന്നു. അതുകൊണ്ട് സത്യം എന്ന പേര് സിനിമയ്ക്ക് ചേരുന്നതും സത്യം കണ്ടെത്തുന്നതും മാത്രം പോരാ, അത് നിലനിർത്താനും അതിനുവേണ്ടി നിൽക്കാനും ധൈര്യം വേണം എന്ന് ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. 2004 വന്ന ഈ സിനിമ ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ കഥയ്ക്കൊപ്പം അതിലെ താരങ്ങളുടെയും ഒരു പഴയ കാലഘട്ടം കൂടി നമ്മൾ കാണും. അതായത് നമ്മുടെ രാജുവട്ടന്റെ യങ് ഫേസ്, പ്രിയാമണിയുടെ മലയാളത്തിലെ ആദ്യത്തെ സിനിമ, പിന്നെ മറ്റേ നമ്മുടെ ചിന്നക്കുട്ടിയുടെ ആ ഒരു ഓർമ്മ എല്ലാം ചേർന്നൊരു 2004 സിനിമ മെമ്മറി തന്നെയാണ്. അങ്ങനെ ഒരു സിനിമയ്ക്ക് കാലം കഴിഞ്ഞാലും തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതാണ് ആ ഒരു സിനിമയുടെ പ്രത്യേകത. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ കേൾക്കാം ബ്യൂട്ടിഫുൾ ആയ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷി ജാനകിയാണ്. യെസ്, അങ്ങനെ ദേ ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി ആ ഒരു ചോദ്യവുമായി എഗെയിൻ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിന്റെ കാര്യമാണ്. സോ ഒട്ടും സമയം കളയാതെ എന്തായിരുന്നു എന്ന് ഒന്നും കൂടി നോക്കാം അല്ലേ. നമ്മുടെ മനുഷ്യഹൃദയത്തില് എത്ര അറകളുണ്ട്, മനുഷ്യഹൃദയത്തില് എത്ര അറകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞോ? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879790 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879790 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരമായിരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ശോനകിയാണ് സംസാരിച്ചിരുന്നത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം ദേ 4 മണി അകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ടറ്റാ ബൈ ബൈ പറയേണ്ട സമയം അകാറായി. എപ്പോഴത്തെയും പോലെ ഇവിടെ നിന്ന് പോവാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഇല്ല. പക്ഷെ നമ്മൾ ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ തൽക്കാലം ടറ്റാ ബൈ ബൈ പറയുകയാണ്. പലപ്പോഴും ഇങ്ങനെയാണല്ലേ ഈ ഒരു സമയം. സമയം നമ്മുടെ കയ്യിലില്ല, കഴിഞ്ഞു പോകുന്നു എന്നറിയുമ്പോഴായിരിക്കും പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ എത്തുന്നുണ്ടാവുക. സോ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, സമയത്തെ വേണ്ട രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം. പാസ്റ്റിൽ കുടുങ്ങിക്കിടന്ന് ഫ്യൂച്ചർ എന്താകുമെന്ന് ടെൻഷൻ അടിച്ച് പ്രസൻറ്റ് ജീവിക്കാനായിട്ട് മറന്നു പോകരുത്. ലൈഫ് ഒന്നുള്ളൂ, അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക, എൻജോയ് ചെയ്യുക എവറി ലിറ്റിൽ മൊമെന്റ്സ് ആൻഡ് സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ടു ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് ഗുഡ് ഗുഡ് ആൻഡ് ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ശോനകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: May the mantra of love cherish and perish your body and mind now and forever.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.